0: പരാമാലോ ഈ ഞാൻ ഒരു മകാം കൊണ്ട് ഏരിയിലാഴോ ചേച്ചാ ഞമ്മൾ സോങ് ബ്രോങ് ടപ്സ് ഓൾ കണ്ടത് ഫരി ബ്രാനിന്
1: Maya Brown.
0: Yeah. And he's singing the train from Port Idlanava. We had a whole train. Jala Jamal, he said, Inda, that they only made it jelly big one.
2: Good evening, countrymen out there. This is Leanna, and you're tuned in to the Peckham Network. Too deadly.